0: കാണിക്കെ.
1: റേഡിയോ മസ്തി
2: ഹിറ്റ് മ്യൂസിക് ഓൺലി.
1: Feels a mystique.